അനുജിവാലിനെയ്യ ഖൈറനിയക്സിറു യാ ഖാലിഖൻ മാജിദു യാ മുഅക്കിറു ബിആഖി വജ്ഹിൽ കരീമി തഹിരി കുല്ലിയതി വൽ ഖൽബ മിന്നി മഹിരി യല്ലാഹു യാ റഹ്മാനു യാ റഹീം യാ മലികു യാ ഖുദ്ദൂസ്.